നൊപ്പമാവ് സലക്കില്ല നിവനട്ട് കറുണുവാൻമേ പമാവ് നൊസലക്കില്ല മരണയട്ട് കറുണുവാൻമേ എഹയിൻ പിങ്വത്ത് നൊപ്പമാ ഊവോ നുമെറി പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദ വർഗ്ഗ.